Awurade wo nsesa wo nsesa sanya wo tie sanya wo tie sahana wo tie wo nchenji wo ni yehwa mponso he abibia Awurade wo du bo shisa.